0: Net FM DJ 9 Face to Face Attack Show. റൈറ്റ് ബഡി സെപ്പറേറ്റ് പടങ്ങ് ഇറങ്ങിന് തീയനക്കോട്ട് കട്ടിയ മേപത്ര ഇമീഡി ഇമീഡി എന്നെ പറയണേത് കൗതു ഫോണിനെ ലൈവ് ഒക്കെ ബലാ ഗ്രീൻ മേവലാവി അപ്പൊ സ്റ്റുഡിയോ ഒക്കെ തുള്ളി റൈറ്റ് ഓക്കെ ഡിജെ സൈറായക്ക് തരൂച്ചെ വെടി പടങ്ങ് ഇറങ്ങിന് തീയന്ന് എത്തക്കോട്ട് ഇല്ലെങ്കിൽ അപ്പൊ ബാറ്റിലേക്ക് ബാർദ ഹതന്നേ സുപ്രീമ വെഡ് തന്നെ കവിലായിരുന്നോ പലവിനും മുഖ്യനാഥമായി മകേ മുഖത്ത് മേഖലയ്ക്കാൻ വമ്മത പെത്തനെ വമ്മത പെത്തെങ്ങിന്ന ഡി ജെ ഗിസായക്ക് ഡി ജെ വാസ് റൈറ്റ് ഓക്കെ സുപ്രീം ബാറ്റിലേക്ക് അതിന്റെ ദിന ലാസ്റ്റ് സീനേത് റൈറ്റ് മെൻ അഭിവാടി ഭാരത ഹതന്നെ ലങ്കാവിൽ ആ ബാലത്തും ഫീമെയിൽ ഡി ജെ ആർട്ടിസ്റ്റ് ഉള്ള അത് ദിവസം ഇന്നത്തെ ഫേം ഡി ജെ നൈറ്റ് ഫേസ് ടു ഫേസ് അറ്റാക് ഷോ ഒക്കെ പ്ലേ കരണോ ഐ തിങ്ക് എൻസോ ആ താമം ഈ പെത്ത അവിനെത്ത ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ബലാഗ്രീന കട്ടിയിടമാൻ ചലഞ്ച് ഒക്കെ അതിലാണ് തീയന്നെ റൈറ്റ് മെന്ന ചലഞ്ച് ഒക്കെ കമന്റ് സെക്ഷനൊക്കെ റായ ദഹായബിനെ കൊട്ട് പന്തഹസേ സീമാ ബഹുകരുള്ള പെണ്ണെന്ന് ഓണേ കന്നു ആ മെഹമ മെഹമ മെഹമ മെഹമ കമന്റ് ദാഗിന് ദാഗിനെയാണെന്ന് ഓണേ ഹരിത് ഇടവാസേ ലൈവ് ഒക്കെ സിയാക്ഷയാകൃത്തേ ഒന്ന് അത് ദിവസേ ദി ബലാഗ്രീനും ആളതിനും മമ്പറാതായി ഹരിത് റൈറ്റ് മുഖത്തേക്കാൻ കിസ വേടേ ദിനായത് മുഖത്തേക്കാൻ പൊട്ട ഹയ്യങ്കിയാൻ അപ്പൊ കട്ടിയ പന്തഹ സീമാ ബഹുകരായത് റായ ദഹായ വെദ്ദി ഹയ്യങ്കിയാന്ന് റൈറ്റ് ഓക്കെ എന്നാ വേറെ ഭാരതി ഡി ജെ കിസായക്ക് ഡി ജെ വാസിന്നവ അഭിവാടിയ ഗഹലകമു എന്നെ തുണായി ദേക്കായി ഏക്കായി
1: നെറ്റ് എഫ് എം ഓഫീഷ്യൽ ഫേസ്ബുക്ക് ട്വിറ്റർ ഡാൻ മപ്പിവി സെന്നാ

Net FM DJ 9 Face to Face Attack Show. റൈറ്റ് വെള്ളാവ ഹറിയോട് പറയാൻ അവയായി വിനാടി ഇത്തിഹായി അത് വേടേ വിനാസ്മ വിധിയെക്കട്ടെ അണക്കോട്ട് ഡെങ്ങിത്തിൻ ബലാഗിനിന്നോ ആണ് അങ്ങിത്തിൻ തറുവോ ഹോമ ബലാഗിനിന്തല ബേ കമന്റ് സെക്ഷനിക്ക് മങ്ങോട്ട് ടാർഗറ്റ് ഒക്കെ തുന്നനെ പുൽവണ്ണൻ വേ ദഹായ വിധി പന്താസേ സീമാ ബഹുകല്ല പിന്നേത് ലൈവിക ഷ്യാവിന് പ്രമാണിയ സിയാക്കല്ല പെണ്ണു അത്തേം പന്തിനോ ടോപ്പിയ മൈക്കോല